ഗുഡ് മോർണിംഗ് ട്രിഷു. ആർ ജെ കിടാവ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ. ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പോക്കറ്റ് മണി എങ്ങനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാം, മനസ്സിനെ എങ്ങനെ സന്തോഷത്തോടെ സൂക്ഷിക്കാം, പരാജയങ്ങളെ എങ്ങനെ വിജയത്തിലേക്ക്

ഉള്ള ചവിട്ടുപടികളാക്കാം എന്നൊക്കെ ഇന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. കാരണം ജീവിതം എന്ന മനോഹര പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ക്ലാസ് മുറിക്കപ്പുറത്താണ് നമ്മെ കാത്തിരിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പോക്കറ്റ് മണി എവിടേക്കാണ് ഒളിച്ചോടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചോക്ലേറ്റ് വാങ്ങണോ, അതോ കുറച്ച് പണം കൂട്ടിവെച്ച് ഒരു വലിയ സ്വപ്നം സ്വന്തമാക്കണോ? കൂട്ടുകാരെ, പോക്കറ്റ് മണി എന്താണെന്നറിയുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും എങ്ങോട്ടും പോകലേ. കീപ് ഓൺ ലിസണിങ്. ദിസ് ഇസ് മീ കുട്ടി ആർ ജെ ശ്രദ്ധ, ഓൺ ആർ ജെ കിടാവ്.

0: ഒരു കൊല്ലം പോയ പോക്കേ.
1: കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസും പാളിപ്പോയി, പക്ഷെ ഇക്കൊല്ലം
2: നമ്മുടെ എക്സിസ്റ്റൻസ് തെളിയിക്കുന്ന ഒരു സിഗ്നേച്ചർ നമ്മൾ ഈ ഭൂമുഖത്ത് ഇടണം. നത്തിങ് ഈസ് ഇംപോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടടാ. അപ്പൊ നീ ഇത് അറിഞ്ഞില്ലേ? മൺഡേ ടു ഫ്രൈഡേ 1 PM to 4 PM. അപ്പഴല്ലടാ അബിയെ, നമ്മുടെ മൈ റേഡിയോയിലെ ലഞ്ച് ബ്രേക്ക്.
3: ഉച്ചയൂണിനൊപ്പം ഇനി അല്പം രസവും തന്ത്രവും, കണ്ടുപിടുത്തങ്ങളും കേട്ടറിവുകളും, ഒപ്പം സിനിമാ വിശേഷങ്ങളുമായി ലഞ്ച് ബ്രേക്ക് മൺഡേ ടു ഫ്രൈഡേ 1 PM to 4 PM.
4: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
5: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
4: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
6: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി കാണുമല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായ 9072879090. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.
1: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ

0: പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നത് വരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. This is me, കുട്ടി ആർച്ചേസ്ട്രദ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എൻ്റെ അഭിപ്രായത്തിൽ പോക്കറ്റ് മണി എന്നത് നമ്മുടെ അമ്മയും അച്ഛനും നമ്മളോട് പറയാതെ പറയുന്ന ഒരു രഹസ്യമാണ്. എന്താണെന്നോ, പണം ചിലവാക്കാനും പഠിക്കണം, സൂക്ഷിക്കാനും പഠിക്കണം. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദ്യശീലം വളർത്തണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നമ്മൾ കുട്ടികളല്ലേ, ഇപ്പോഴേ സമ്പാദിക്കണോ? സമ്പാദിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. This is me, Kutti Archestrada, on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കൊച്ചു കൊച്ചു സേവിങ്സിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. പണത്തിന്റെ വില നമുക്ക് മനസ്സിലാകും. അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ പഠിക്കും. ഭാവിയിൽ ഉത്തരവാദിത്വം ഉള്ള വ്യക്തികളാകാൻ സഹായിക്കും. അപ്പോൾ എങ്ങനെ ഫലപ്രദമായി പണം സമ്പാദിക്കാം എന്നാലോചിച്ചാലോ? ക്യാഷ് സേവ് ചെയ്യാനുള്ള കുറച്ച് കിടിലൻ ഐഡിയസുമായി ഞാൻ തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

ga pa ga la ni da ba da ni da ba ga ni da ba ga ba sa ga pa.

வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்டிஸ்ட் ஆன் மை റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നമ്മൾ പറഞ്ഞു വന്നത് ക്യാഷ് സൂക്ഷിച്ചുപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ 5-3-2 എന്ന റേഷ്യോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ കേട്ടോ ഈ 5-3-2 എന്താണെന്നല്ലേ. നിങ്ങൾക്കൊരു 10 രൂപ പോക്കറ്റ് മണി കിട്ടിയാൽ അതിൽ 5 രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലവാക്കാൻ ഒരു പേഴ്സിൽ വെക്കാം. ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. ഇനി 3 രൂപ അതൊരു കുടുക്ക അല്ലെങ്കിൽ പിഗ്ഗി ബാങ്കിൽ സൂക്ഷിക്കാം. അത് നമ്മുടെ സേവിങ്സ് ആണ് കേട്ടോ. ഇനി 5-3-2 എന്ന സൂത്രവാക്യത്തിലെ അവസാനത്തെ 2 അത് നമ്മൾ ഷെയറിങ്ങിനായി മാറ്റിവെക്കുന്നതാണ്. നമുക്കിടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ അത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും ഇതേപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കീപ് ഓൺ ലിസണിങ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்ச்சேஸ்ட்ரா ஆன் மை ரேடியோ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആദ്യത്തെ അഞ്ചിൽ ചിലവഴിക്കുന്ന അഞ്ചിൽ നിന്നും 1 രൂപയെങ്കിലും കൂടുതൽ സേവ് ചെയ്യാനായാൽ അതുകൂടെ നിങ്ങൾക്ക് സേവിങ്സിലേക്ക് ചേർക്കാം. ദിവസവും ചിലവഴിക്കുന്ന പണം ഒരു ചെറിയ ഡയറിയിൽ കുറിച്ചു വയ്ക്കാം. 1 ലക്ഷം നിശ്ചയിക്കൂ ഒരു പുസ്തകമോ കളിപ്പാട്ടമോ വാങ്ങാൻ. ഓർക്കൂ കൂട്ടുകാരെ, തുള്ളി തുള്ളിയായി ചേരുന്ന വെള്ളം വലിയ സമുദ്രമാകുന്നത് പോലെ ഓരോ രൂപയായി മാറ്റിവെക്കുന്ന പണം നാളെ വലിയ സമ്പാദ്യമായി മാറും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

Welcome back. This is me, Kutti Artist, on my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഇനി നമുക്ക് ചില അത്ഭുത കഥകൾ കേൾക്കാം. വൈദ്യുത ബൾബിന്റെ പിതാവായ തോമസ് എഡിസൺ 1000-ൽ അധികം പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് വിജയിച്ചത്. അദ്ദേഹത്തോട് പണ്ടൊരാൾ ചോദിച്ചു, എത്ര തവണ പരാജയപ്പെട്ടപ്പോൾ വിഷമിച്ചില്ലേ? എഡിസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി. എത്ര മനോഹരമായ ചിന്ത അല്ലേ! ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയ എഴുത്തുകാരിയായ JK Rowling എഴുതിയ ഹാരി പോട്ടർ പുസ്തകം നിരവധി ആളുകൾ നിരസിച്ചു, പക്ഷേ അവർ കൈവിട്ടില്ല. ഇന്ന് അവരുടെ പുസ്തകങ്ങൾ ലോകമെമ്പാടും വായിക്കുന്നു. ഇനിയും ഇതേപോലെ ഒരുപാട് പേരെ പരിചയപ്പെടുത്താനുണ്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണമുണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. This is me, Kutti Archestrada, on my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. പ്രശസ്ത ബാസ്കറ്റ് ബോൾ താരമായ മൈക്കിൾ ജോർദാൻ സ്കൂൾ ടീമിൽ നിന്ന് ഒരിക്കൽ പുറത്താക്കപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം കൂടുതൽ പരിശീലിച്ചു. പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറി. ഇനി കുറച്ച് രസകരമായ കാര്യം പറയട്ടെ. ലോക പ്രശസ്ത നിക്ഷേപകനായ വറാൻ ബഫറ്റ് കുട്ടിക്കാലത്ത് തന്നെ ചുവിംഗവും ശീതള പാനീയങ്ങളും വിറ്റ് പണം സമ്പാദിക്കുകയും സമ്പാദ്യം ശീലമാക്കുകയും ചെയ്തിരുന്നു. ചെറിയ സമ്പാദ്യങ്ങളാണ് വലിയ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നത്. എന്താ, ശരിയല്ലേ? ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.